0: കുപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമീ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമീ എഹയിൻ പിങ്വത്ത് നൊപമാ ഊവോ നൊമെറി പമാ ഊവോ മലവുൻ വെനിയ ധമ്മപദയ അപ്രമാദ വർഗീയ
1: പാത്രദാനയേ വിപാക പാത്ര പൂജാ കിരീമിങ് ലബെന ആനിസാൻസ് ഒബ ഒബേ ജീവിതേൻ കൊയിതരാം അടപിരിക്കര പൂജാ കരഗിന ഏദ്ദ മേ അടപിരിക്കര തുല തിബെന പ്രധാനമ ദയക് തമൈ പിങ്ങുതുനി പാത്ര പൂജാവ ഏതുനിൻ ഒബട മേ കിയാ ദെന്നി പാത്രയക് പൂജാ കിരീമിങ് ലബെന ആനിസാൻസ സമുദായ കൊപമനദ കിയാ സിദ്ധാർത്ഥ ബുദുരജാനാൻ വഹൻസേട്ട് എക ദവസക് പത്തദായക കീന ഹാമുദുരു ഗൗരവേം ശ്രദ്ധാവേം പാത്രയക് പൂജാ കരണ വനപുതേ സന്ധാൻവാന്യ പിങ്ങുതുനി പൂജാ കിരീമി ആനിസാൻസ വസേൻ കൽപ അനൂഹതരക് ദുഗതിയക ഇപ്പുദുനി നേ കീല എച്ചര വിതരക് നിവി പിനിന്ദ വച്ച ഹാമുദുരുവാന്റ പാത്ര പൂജാ ക്രീമിങ് ലബുന ആനിസാൻസ് ദഹയക് പിലിബന്ധവ സന്ധാൻ വിനവ ബോഹോ വട്ടിനാ റൺ രിദി തെലി ലബീമ ഉപദ്രവ നെത്തെക് ബവട്ട പത്തീമ അനതുരു നെത്തെക് ബവട്ട പത്തീമ അന്യാൻഗേ ഗൗരവാദരേട്ട പാത്രവീമ സേമദാമ ആഹാര പാന വസ്ത്ര സയനാസന ഇതാമ ലസ്സനട്ട് ലബീമ ലബന സമ്പത് അകാലേ വിനാശ നുവീമ സ്ഥിര സിതക് എത്തേക്കു ബവട്ട പത്വീമ ഹെമ കല്ലിമ ധർമ്മയട്ട് കെമതിവീമ ധർമ്മയട്ട് എലും കിരീമ കെലിസ് അടുക്കെനിക് ബവട്ട പത്വീമ ആശ്രവദ രഹിതവ ജീവത്തിന് കെനിക് ബവട്ട പത്വീമ മേ ആദി ആനിസാൻസ് സമുദായക് ലബിനവ പാത്രയാക് പൂജാ ക്രീമ ഹരിയട്ട് പിങ്വത്തുനി പെഹിച്ച കുമ്പുരാക് പൂജാ കലാഹ സമാന ഒബവിസിങ് സ്വാമിൻ വഹൻസേ നമകട്ട് പാത്രയാക് പൂജാ കലാഹ മേ ഹാമുദുരു ഏ പാത്രേ അരകിന പിണ്ഡപാത്തി വെടമ കരണവ പിണ്ഡപാത്തി വെടമ കരണവിട്ട് കവദാവ ദാനയ നുളമ സിറ്റിന്നിനെ ദാനയ കുഹമ ഹരിയെ പാത്രേട്ട് ലബിനവ ഈ ആനിസാൻസ ഹരിയട്ട് ഒബ പെഹിച്ച കുമ്പുരാക് പൂജാ കലാവങ്ങി കീലത് മനപുത്തേ സന്ധാൻ വിനവ ഹെബൈ പിങ്വത്തുനി ഏ പൂജാ കലയുത്തുവാന്നെ കിസേന്ത് എത്തൻടത് അപ്പേ സിത ബലപാനവ ഏ സിത സകസ്കരകന് സിതിൻ നുവനയോദാ ഒബ പൂജാ കലയുത്തുവിനവ എവിട്ടായി ഇഹ ആനിസാൻസ് ලබා ගන්නට පුළුවන්කම තිබෙන්නේ
2: සුදිල ගුවන් විදුලිය සමගයි ඔබ රැඳී සිටින්නේ
3: බුදුමග පෙරට කරගත් සම්භාව්‍ය ගුවන් විදුලි කලාව අසුරු කරගත් සුදිල ගුවන් විදුලිය අපේ දයාබර ශ්‍රාවක සහෘද ප්‍රිය ඔබ වෙනුවෙන් ගෙන එනු ලබන වැඩසටහන සුභාවිත ගී රස විඳිමු සෑම දිනකම රාත්‍රී 8 සිට රාත්‍රී 10 දක්වා සුදුල ගුවන්විදුලියේ ඔස්සේ විකාශය කෙරේ. පිවිසෙන්න www.sudularadio.lk අපේ වෙබ් අඩවියට.

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗം.